0: Bye.
1: Ma, o conference ഉണ്ട്. ബെൽജിയം എത്തുസാ. യാ, ബൈ.
2: വീട് എന്തൊക്കെ ബെൽജിയം എത്തുന്നാടോ നാക്ക് തെരസ്. നല്ല ഏതോ കോൺഫറൻസ് കി ബെൽജിയം എത്തുന്നാണോ?
1: മൂഡ് ലെ.
3: പാസ്പോർട്ട് ലേദു. വദരിസല്ല.
1: నేను బ్యాగ్ లోనే పెట్టాను, మర్చిపోలేదు.
3: ఎక్సైట్మెంట్ లో మర్చిపోయి ఉంటావు. ఫీల్
1: అవ్వకు ఊరికే ఒందొంత నోడ్కుంటున్నా.